0: പറഞ്ഞോ പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ
0: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചു 0210-2474-265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Take off Thursday. Take off Thursday.
3: ഏത് പ്രായക്കാരാവട്ടെ, അതിപ്പോ കുട്ടികളാവട്ടെ, വലിയവരാവട്ടെ, മുത്തശ്ശനോ മുത്തശ്ശിയോ ആരും ആവട്ടെ, എല്ലാവർക്കും ഏട്ടനാണ്, എല്ലാവർക്കും ലാലേട്ടനാണ്. ഏത് പ്രായക്കാർക്കും ഒരേപോലെ മനസ്സറിഞ്ഞ് വിളിക്കാവുന്ന പേരാണ് ലാലേട്ടാന്നല്ലേ. കൂടെ ഞാൻ ടാനിയാ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. മലയാളികളുടെ ഹൃദയത്തിൽ ഒരു വികാരമായി ജീവിക്കുന്ന പേരാണല്ലേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ. അഭിനയം എന്ന കലയ്ക്ക് ഒരു പുത്തൻ ഭാഷ നൽകിയ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം ജീവൻ കൊടുത്തത്, അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിന് അദ്ദേഹം ജീവൻ കൊടുത്തത് അത്രയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ്. ലാലേട്ടൻ ഇപ്പൊ ഏത് ക്യാരക്ടർ എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തു പോകും അല്ലെ. ഒന്ന് കരയിപ്പിക്കാനാണെങ്കിൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അദ്ദേഹം ഒന്ന് മാസായിട്ട് വന്ന ആ മുണ്ടൊന്ന് മടക്കി കുത്തിയ ആ മീശ ഒന്ന് പിരിച്ച നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. പാടിയാൽ കൂടെ പാടും, ആടിയാൽ കൂടെ ആടും, അതാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്ത ഓരോ ക്യാരക്ടേഴ്സും ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണല്ലേ. ദ ഗ്രേറ്റ് ഫ്യൂഡൽ ഓൾഡ് ലോർഡ്, ശരിക്കും മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇപ്പോഴും രോമാഞ്ചമാണ്, അതാ ഇങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് വെക്കും. അതേപോലെ നമ്മുടെ കിരീടത്തിലെ സേതുമാധവനായി നമ്മൾ ഒരുപാട് കരയിപ്പിച്ചും സ്ഫടികത്തിലെ ആട് തോമയായി കുറെ ആവേശം അങ്ങോട്ട് പകർന്നും നമ്മുടെ ഭാരതത്തിലെ സംഗീത വേദന അങ്ങോട്ട് ഹൃദയം തൊട്ടുണർത്തിയും അങ്ങനെ എത്ര എത്ര ക്യാരക്ടേഴ്സ് ആണല്ലേ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുമല്ലേ ആ ഒരു താരരാജാവ്. ദൃശ്യം എന്ന സിനിമയിലൂടെ വിസ്മയിപ്പിച്ച അദ്ദേഹം ജോർജ് കുട്ടി എന്ന ക്യാരക്ടർ ദാ ഇന്ന് May 21 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് വീണ്ടും 3rd നാലാം ക്ലാസ്സുകാരന്റെ 3rd ദാ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ദാ വൈകുന്നേരം 4 ഫാൻ ഷോ വരാൻ പോകുന്നത്. സോ ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ മറ്റൊരു വിസ്മയം കൂടി നമുക്ക് വിറ്റ്നസ് ചെയ്യാം.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: എന്നാ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Take off Thursday. Take off Thursday. Take off Thursday.
3: മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ പറ്റി സംസാരിക്കുമ്പോ എപ്പോഴും വാക്കുകള് മറ്റേ മതിയാവാത്ത പോലൊക്കെ തോന്നാറുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചാലായിരിക്കും ഏറ്റവും നന്നാവുക? അതൊരു വലിയ കൺഫ്യൂഷനുള്ള കാര്യമാണ്. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ഒരു വേർഡിങ്സ് പോലും മതിയാവില്ല അദ്ദേഹത്തിന്റെ പല സിനിമയിലെയും പല അഭിനയങ്ങളും അല്ലെങ്കിൽ പല എക്സ്പ്രഷൻസും ഒക്കെ കാണുമ്പോൾ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഷോയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, പല പല സിനിമകളുണ്ട്. കാലാപാനി എന്നുള്ള സിനിമയിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമയാണ് ശരിക്കും ഇരുവർ എന്നുള്ള സിനിമ. ഈ പാൻ ഇന്ത്യൻ മൂവീസ് അല്ലെങ്കിൽ ഈ പാൻ ഇന്ത്യൻ ആക്ടേഴ്സിനെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നൊരു സിനിമ ആ കാലത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയും പോസിബിൾ ആയിരുന്നില്ല. ഇപ്പൊ കാണുന്നത് പോലെ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. ആ സമയത്താണ് ഇരുവർ പോലുള്ള സിനിമകളൊക്കെ റിലീസായത്. ഇരുവറിൽ ആക്ടിങ്, എന്റെ അമ്മു, അതിലെ മുഖത്ത് ഉണ്ടാവുന്ന എക്സ്പ്രഷൻ, ശരിക്കും ആ സിനിമയിൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് ഒരു സീനുണ്ട്. ആ സീനിലുള്ളത് നമ്മുടെ പ്രകാശ് രാജാണ്. പ്രകാശ് രാജൊക്കെ നിന്ന് സംസാരിക്കുകയാണ് ആ ഒരു സീനിൽ. അദ്ദേഹത്തെ ആ സമയത്തൊരു കിടിലൻ ഡയലോഗൊക്കെ ഉണ്ട് പ്രകാശ് രാജ് പറയുന്നത്, ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സീനിൽ ശരിക്കും ലാലേട്ടന് ഒരു ഡയലോഗ് പോലുമില്ല, പക്ഷേ അദ്ദേഹത്തെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അമ്മാതിരി എക്സ്പ്രഷൻസ് ആണ് അദ്ദേഹം അവിടെ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സീന് പെട്ടെന്ന് ഒന്നുകൂടെ പോയി കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം പോയി കണ്ടോളൂ. പക്ഷേ ദാ ഈ പാട്ട് ഒന്നതൊരു കൂട്ടുകൊണ്ടുപോയിക്കോളൂ.

0: listening to Vibe FM
1: with RJ Thania. Thania.
2: ായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
3: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
2: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
3: സിമൻ ചേട്ടനോ? പറഞ്ഞേ.
2: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ,
3: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
2: ഞാൻ പിടിച്ചോ. 0210-247-4265.
4: ദി ബിരിയാണി കമ്പനി, ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്യുസൈൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday. Take off Thursday.
5: മോഹൻലാൽ എന്ന ആക്ടറിനെ പറ്റിയും സിംഗറിനെ പറ്റിയും ഡാൻസറിനെ പറ്റിയും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്നാൽ ലാലേട്ടിനെ പറ്റി അധികം ആരും പറഞ്ഞു കേൾക്കാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കൂടെ ഞാൻ റാണി. ദിസ് ഈസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു റെസ്ലർ ചാമ്പ്യൻ ആയിരുന്നെന്ന് എത്ര പേർക്ക് ഇവിടെ അറിയാം. എന്നാൽ അദ്ദേഹം ഈ കാണിക്കുന്ന മാസ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈറ്റും കാര്യങ്ങളും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ലാലേട്ടൻ അധികം ഡ്യൂപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ലാലേട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയും ഫ്ലെക്സിബിൾ ആണ്. ആക്ഷൻ സീൻസ് വന്നാൽ ലാലേട്ടന്റെ ഫ്ലെക്സിബിലിറ്റിയെ ഒന്ന് തോൽപ്പിക്കാൻ ഇവിടെ വേറെ ഒരു ആക്ടർ ഇല്ലെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. എന്നാൽ എങ്ങനെയാണ് ഇത്ര അനായാസമായി മേവഴക്കം അദ്ദേഹത്തിന് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും കഴിവാണ്, ഒരുപാട് പ്രാക്ടീസും അതിനിടയ്ക്ക് ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പും കൂടി പുള്ളിക്കുണ്ടായിരുന്നെന്ന് ഇതിൽ എത്ര പേർക്ക് ശരിക്കും അറിയാവുന്നത്? 1977-78 കാലഘട്ടങ്ങളില് നമ്മുടെ കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻ ആരായിരുന്നു? യെസ്, നമ്മുടെ സ്വന്തം മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടനായിരുന്നു അന്നത്തെ ആ രണ്ടു വർഷ കാലത്തോളം നമ്മുടെ കേരള സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻ. എന്റെ പൊന്നോ, സൂപ്പർ ആണല്ലേ. എന്മാതിരി ഫ്ലെക്സിബിലിറ്റി ആണെന്നേ, അല്ലെങ്കിലും അദ്ദേഹം ഒന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോ, അതിപ്പോ അന്നാവട്ടെ ഇന്നാവട്ടെ, നമ്മളിത് മത്സ്യത്ത് താഴ്ന്നത്ത് ചാടി വരുന്ന ആ ഒരു സീനില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ആടുതോമയിൽ ആ ചാടി വരുന്ന ഒരു സീനില്ലേ, അത് തന്നെയല്ലേ കുറേ വർഷത്തിന് ശേഷം നമ്മളിതാ ഇപ്പൊ തുടരത്തിലും ലാലേട്ടൻ അങ്ങനെ ചാടി വന്നപ്പോ കണ്ടത്. അതാണ് ആ മനുഷ്യൻ. എല്ലാ വർഷവും എല്ലാ സമയത്തും ഫ്ലെക്സിബിലിറ്റിക്ക് നമ്മുടെ ലാലേട്ടൻ മറ്റേ 100 ഗ്യാരണ്ടി ഉറപ്പാണ് കേട്ടോ.
6: ചുമ്മാ

0: Vibe FM 104.6. Even ill. Vibe on.
1: Hey, andavare, andi manase. Hey, thay, pirane, kodi parane. Hey, andavare, andi manase. Hey, thay, pirane, kodi parane. Mariyappa. ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ibide ella vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
3: ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വിശേഷങ്ങളും കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി മറ്റു ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കിവിടെ കൂട്ടിച്ചേർത്താലോ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. ലോക സിനിമ കണ്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ. അതേപോലെ എല്ലാവരും അത്രയും ബഹുമാനത്തോടെയും അത്രയും കാര്യത്തോട് പറയുന്ന മറ്റൊരു ആക്ടറാണ് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഷാറൂഖ് ഖാൻ പോലും ഒരു സമയത്ത് ലാലേട്ടന്റെ അത്രയും ഒന്ന് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിന്നൊരു സമയമുണ്ട്. അതേത് സിനിമയാണെന്നറിയോ, അല്ലെങ്കിൽ ഏത് സിനിമയുടെ റീമേക്കിലാണെന്നറിയോ? എന്തായാലും ആ കഥ ഞാൻ ദാ ഇപ്പൊ പറയാം. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ലാലേട്ടന്റെ ഒരു കൂട്ടം പാട്ടുകൾ നമുക്കിവിടെ വെയിറ്റിംഗ് ആണ്. ആ പാട്ടുകൾ കേട്ട് നേരെ തിരിച്ചു വരാം.

0: Kia ora. Planet FM.
1: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.
2: Tune into Ireland Calling with Oliver Lee on Planet FM 104.6 every Wednesday night between 10 and 11 p.m. On the show, you will hear news from Irish correspondents, the latest Irish music, studio guests and news of events happening in the Auckland area. And the chance to win great prizes. All this and much more on Ireland Calling on Planet FM 104.6 every Wednesday night between 10 and 11 p.m.
3: The diversity, the cultural diversity, the many languages and the enrichment through all the different cultures, religions, faiths, I think that's fascinating.
4: I love going for really early morning walks under the Harbour Bridge. I love being able to get in my car and in 40 minutes being in one of the most beautiful beaches in the world. I find it really hard to think of what's missing in Auckland. I think you're pushing it there. Don't be so cheeky.
5: The people of this country, people of Auckland especially, are very, very friendly, and that makes you feel you're living with your kith and kin.
6: I just love our community. It's a sparkling city.
7: Loving Auckland, our diverse city. 104.6 Planet FM. Discover your voice at Planet FM. We're a not-for-profit, community-focused radio station offering brand new studios, training and support to help you create your own show. Whether you're a group or an individual with a story to tell, Planet FM.